0: ജഡമടയാ ഇന്ന് മലയാ നാളെ കൊലമ്പ് കോലാലമ്പോ. നോട്ടിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറേ നാണ്ടു ഞെട്ടിച്ച് ചീറിപ്പായണം.
1: ജോക്കി എങ്ക ജോക്കി നമ്മ ടയർ കണ്ടീഷനാ. പാപ്പോം ഇരു പാപ്പോം ഇങ്ങ് ബ്രേക്ക് போட்டுடுங்க சிறிய பஞ்சர்.

You are listening to Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
2: Tickets available on ticketsfy.net.

0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287944 ഓർ വാട്സ്ആപ്പ് ടു 0503 8 5370. ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
1: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
2: ഹലോ ദുബായ്, ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ് ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട്. ലുലു ഉമ ഓണം നിങ്ങളെല്ലാരും കൂടെ ആഘോഷിക്കാൻ വരികയാണ്. പൂക്കള മത്സരം, ശ്രീരാഗ് നന്ദനയുടെ മ്യൂസിക്കൽ ഇവനിങ് മറ്റൊരുപാട് വെറൈറ്റിയിലെ കലാപരിപാടികൾ നടക്കാൻ പോവാണ്. എല്ലാരും വരണം. അപ്പോൾ മറക്കരുത്, ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട് നമുക്ക് തകർത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. സോ സി യു ഓൾ.
0: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
2: Tickets available on ticketsfy.net.

0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 ഓർ വാട്സ്ആപ്പ് ടു 0503 8 5370. ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
1: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
2: ഹലോ ദുബായ്, ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ് ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട്. ലുലു ഉമ ഓണം നിങ്ങളെല്ലാരും കൂടെ ആഘോഷിക്കാൻ വരികയാണ്. പൂക്കള മത്സരം, ശ്രീരാഗ് നന്ദനേന്റെ മ്യൂസിക്കൽ ഇവനിങ് മറ്റു ഒരുപാട് വെറൈറ്റിയിലെ കലാപരിപാടികൾ നടക്കാൻ പോവാണ്. എല്ലാരും വരണം. അപ്പോൾ മറക്കരുത്, ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട് നമുക്ക് തകർത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. സോ സീ യു ഓൾ.
0: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. Official radio partner, Home 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
2: Tickets available on ticketsfy.net.

0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 ഓർ വാട്സ്ആപ്പ് ടു 0503 8 5370. ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
1: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: ഒക്ടോബർ 4 എത്തിസിലാത്ത അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
2: ഹലോ ദുബായ്, ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ് ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട്. ലുലു ഉമ ഓണം നിങ്ങളെല്ലാരും കൂടെ ആഘോഷിക്കാൻ വരികയാണ്. പൂക്കള മത്സരം, ശ്രീരാഗ് നന്ദനയുടെ മ്യൂസിക്കൽ ഇവനിങ്, മറ്റു ഒരുപാട് വെറൈറ്റിയിലെ കലാപരിപാടികൾ നടക്കാൻ പോവാണ്. എല്ലാരും വരണം. അപ്പോൾ മറക്കരുത്, ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട് നമുക്ക് തകർത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. സോ സി യു ഓൾ.
0: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദറസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
2: Tickets available on ticketsfy.net.

0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 ഓർ വാട്സ്ആപ്പ് ടു 0503 8 5370. ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
1: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
2: ഹലോ ദുബായ്, ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ് ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട്. ലുലു ഉമ ഓണം നിങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കാൻ വരികയാണ്. പൂക്കള മത്സരം, ശ്രീരാഗ് നന്ദനയുടെ മ്യൂസിക്കൽ ഇവനിങ്, മറ്റു ഒരുപാട് വെറൈറ്റിയിലെ കലാപരിപാടികൾ നടക്കാൻ പോവാണ്. എല്ലാരും വരണം. അപ്പോൾ മറക്കരുത്, ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട് നമുക്ക് തകർത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. സോ സി യു ഓൾ.
0: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM. Music on that.

കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂഡ്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503 8 5370.

ഫീലിംഗ്. 1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503 88 5370.

1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 ഒക്ടോബർ വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 or WhatsApp to 0503888 5370.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
1: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503 88 5370.

a feeling. 1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503 88 5370.

1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 or WhatsApp to 0503 88 5370.

കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287944 ഓർ വാട്സ്ആപ്പ് 0503 8 5370.

കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287944 ഓർ വാട്സ്ആപ്പ് ടു 0503 8 5370.

കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനന്ദിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503 8 5370.

Stay connected with Home 92.2 FM. Home is a feeling.

കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. 1982 മുതൽ UAE നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 or WhatsApp to 0503 88 5370.

1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503 8 5370.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: കടമഴിയിൽ കമലദളം നട നടന്നാൽ പുലരി മഴ. കടമഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരൻ. നട നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്ന.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.